ഗ്രഹണേ ശ്രീ മനോർമുണി മന്ത്രഗ്രഹണ മാത്രേണ വിഷ്ണുതുല്യോപവീന്ദനാഃ മല്ലത്രം സദാ പാതു ഓം ദുർഗായൈ നമോന്തകാഃ.